0: ചേക്കടി. സദാ സന്തുഷ്ടോ, സദാ.
1: ആപ് സുൻ രഹേ ഹേ ശിവ റേഡിയോ, സത്യം ശിവം സുന്ദരം. സത്യം ശിവം സുന്ദരം.